0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 17-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചത്രത്തിൽ ലിയോ 14-ാമൻ പാപ്പ നയിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. US ഇറാൻ കരാർ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കട്ടെ പാപ്പ. ജൂൺ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച വിശ്രമ വസതിയായ കസ്തൽ ഗന്തോൾഫോയിൽ നിന്നും വത്തിക്കാനിലേക്ക് മടങ്ങുന്നതിനിടെ ലിയോ 14-ാമൻ പാപ്പ വിവിധ വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. കുടിയേറ്റക്കാരെയും കുടിയേറ്റത്തെയും കുറിച്ചുള്ള ചോദ്യത്തിന് മനുഷ്യവ്യക്തികൾ എല്ലാവരെയും ബഹുമാനത്തോടെ കാണണമെന്നും അവരെ ഉപേക്ഷിച്ചുകൊണ്ട് കൈകഴുകുന്നത് ക്രിസ്തീയമായ ഒരു പ്രവൃത്തിയല്ലെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സമീപകാലത്ത് സ്പെയിനിലേക്കുള്ള യാത്ര പ്രത്യേകമായും ഏറെ സംതൃപ്തി നൽകിയെന്നും കാനറി ദ്വീപുകളിലെ കുടിയേറ്റക്കാരുടെ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് ഈ ആളുകൾക്ക് അവരുടെ രാജ്യങ്ങൾ വിട്ടുപോകേണ്ടി വന്നതിന്റെ കാരണങ്ങൾ തിരിച്ചറിയുന്നതിൽ പലപ്പോഴും നാം പരാജയപ്പെടുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിനെക്കുറിച്ചും പാപ്പ പ്രതീക്ഷകൾ പങ്കുവച്ചു. യുദ്ധത്തിലേക്ക് മടങ്ങുന്നതിലൂടെയല്ല, സംഭാഷണത്തിലൂടെയും ചർച്ചകളിലൂടെയും പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഏറെ പ്രധാനമെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ആണവായുദ്ധങ്ങൾ ഇല്ലാതാക്കുക, എല്ലാ ജനങ്ങളുടെയും നന്മ തേടുക, ഇക്കാലത്ത് ഉയർന്നുവന്ന സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ തേടുക എന്നിവയാണ് ഏറെ പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ലെഫെബ്രിയൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള വിഭജനം എല്ലായ്പ്പോഴും വേദനാജനകമായ ഒരു കാര്യമാണെന്നും എന്നാൽ സഭയുടെ ചില അടിസ്ഥാന ഘടകങ്ങൾ അംഗീകരിക്കുവാൻ അവർ വിസമ്മതിക്കുന്നത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണം സഭയിലെ ഏവരുടെയും ഉത്തരവാദിത്വമാണ് പാപ്പ. സഭാസമൂഹങ്ങൾ യേശുക്രിസ്തുവുമായുള്ള യഥാർത്ഥ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഇടങ്ങളാകണമെങ്കിൽ അവ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കണമെന്നും ദുരുപയോഗവും പീഡനവും വ്യക്തികളുടെ ആത്മീയവും മാനുഷികവുമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലാറ്റിനമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമെത്തിയ ബാലസംരക്ഷണ സുരക്ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ സംസാരിച്ചു. ചെറിയവർക്ക് ഇടർച്ചയാകരുത് എന്ന കർത്താവിന്റെ മുന്നറിയിപ്പ് സഭയുടെ സംരക്ഷണ ദൌത്യത്തിന്റെ അടിസ്ഥാനമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അടുത്തിടെ സ്പെയിനിലെ മെത്രാന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സഭയിൽ ദുരുപയോഗത്തിന് ഇരകളായവരുടെ വേദനയെക്കുറിച്ച് താൻ പരാമർശിച്ചിരുന്നുവെന്നും അത്തരം സംഭവങ്ങളിൽ സഭ അവരെ കേൾക്കുന്നതിലൂടെയും സത്യം, നീതി, നഷ്ടപരിഹാരം, പ്രതിരോധം എന്നിവയിലൂടെ പ്രതികരിക്കേണ്ടതുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി. കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണം വൈദികരുടെയോ സഭാനേതൃത്വത്തിന്റെയോ മാത്രം ഉത്തരവാദിത്വമല്ലെന്നും സഭയിലെ എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ദൌത്യമാണെന്നും പാപ്പ പറഞ്ഞു. ശിശുക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് സഭാസമൂഹം പിന്തുണ നൽകണം പാപ്പ. ജീവനു വേണ്ടിയുള്ള ദിനം എന്ന പേരിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് എന്നിവിടങ്ങളിലെ മെത്രാൻ സമിതികളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കയ്യൊപ്പോടുകൂടി ടെലിഗ്രാം സന്ദേശമയച്ചു. ഗർഭത്തിലുള്ള ശിശുവിന്റെ പൂർണ്ണ മാനവികതയുടെ അത്ഭുതത്തെയും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് നൽകുന്ന പിന്തുണയെയും ഈ വർഷത്തെ ദിനാഘോഷത്തിന്റെ പ്രധാന ചിന്തയായി തിരഞ്ഞെടുത്തതിൽ തനിക്കുള്ള സന്തോഷം പാപ്പ പങ്കുവച്ചു. ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഓരോ മനുഷ്യജീവനെയും ദൈവം ഇച്ഛിക്കുകയും സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനാൽ അനന്തമായ മാന്യത ലഭിക്കുന്നുവെന്ന് പാപ്പ തന്റെ പുതിയ ചാക്രിക ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. ഈ ദൈവസ്നേഹം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് അർത്ഥം നൽകുന്നുവെന്നും മരണത്തോടെ അവസാനിക്കാതെ നിത്യജീവിതത്തിലെ പൂർണ്ണതയിലേക്കാണ് അത് നമ്മെ ക്ഷണിക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. ശിശുക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് സഭാസമൂഹത്തിന്റെ പിന്തുണയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും കുദാശകളിലും അധിഷ്ഠിതമായ ആത്മീയ ജീവിതത്തിലൂടെയുള്ള ആശ്വാസവും ലഭിക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. കർദിനാൾ കമില്ലോ റുയിനി കാലം ചെയ്തു. 1991 മുതൽ 2007 വരെ ഇറ്റാലിയൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായും 1991 മുതൽ 2008 വരെ റോമൻ രൂപതയുടെ വികാരി ജനറലായും ലാറ്ററൻ ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റായും സേവനമനുഷ്ഠിച്ച കർദിനാൾ കമിലോ റൂയിനി ജൂൺ മാസം 16 തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറിയെ സംബന്ധിച്ച കമ്മീഷന്റെ നേതൃസ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 17 തീയതി ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രബോധനത്തിന്റെ മലയാള പരിഭാഷയും വിവരണവും കേൾക്കാം.

0: വാരത്തിലൊരിക്കൽ വിശ്വാസികളെ കാണുന്നതിനും അവരെ അഭിസംബോധന ചെയ്യുന്നതിനും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവാനും അപ്പസ്തോലിക ആശീർവാദം നൽകുവാനുമായി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ഛത്രത്തിൽ എത്തുന്ന പാപ്പ ജൂൺ മാസം 17-ാം തീയതിയും വിശ്വാസികൾക്ക് പ്രതിവാര പൊതുക്കൂടിക്കാഴ്ച അനുവദിച്ചു. പൊതുക്കൂടിക്കാഴ്ചയുടെ വേദി വിശുദ്ധ പത്രോസിന്റെ ചത്തുരമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുമെത്തിയ 10,000-ക്കണക്കിന് വിശ്വാസികൾ ചത്തുരത്തിൽ നന്നേ വെളുപ്പിനെ തന്നെ സന്നിഹിതരായിരുന്നു. വിവിധ പ്രായത്തിലുള്ളവർ, രോഗികൾ, ഗർഭിണികൾ, അംഗവൈകല്യം ബാധിച്ചവർ എന്നിങ്ങനെ ക്രിസ്തുവിന്റെ വികാരിയെ കാണുവാനും അദ്ദേഹത്തെ ശ്രവിക്കുവാനും കാത്തുനിന്നവർ ധാരാളമായിരുന്നു. പാപ്പ തന്റെ തുറന്ന വെളുത്ത വാഹനത്തിൽ ചത്തുരത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്ത പാപ്പ അംഗരക്ഷകർ തന്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കുകയും ചെയ്തു. തുടർന്ന് വാഹനത്തിൽ നിന്നിറങ്ങി പ്രസംഗവേദിയിലെത്തിയ പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുക്കൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തി. ഈ വാരത്തിലെ വിശുദ്ധ ഗ്രന്ഥഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 36-ഉം 38-ഉം തിരുവചനങ്ങളായിരുന്നു.
1: A reading from the Gospel of John. Jesus said to his disciples,
0: 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്നു നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകളുയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിനു പാകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. തുടർന്ന് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചു. കഴിഞ്ഞ വാരം താൻ സ്പെയിനിലേക്ക് നടത്തിയ അപ്പസ്തോലിക യാത്രയുടെ അനുഭവങ്ങളാണ് പാപ്പ ഇത്തവണ വിശദീകരിച്ചത്. തന്റെ ഓരോ അപ്പസ്തോലിക യാത്രയ്ക്ക് ശേഷവും ആ യാത്രയുടെ വിവിധ നിമിഷങ്ങളെ വിശ്വാസികൾക്ക് പിതൃതുല്യമായ വാത്സല്യത്തോടെ വിവരിക്കുന്നത് ലിയോ 14-ാം അമ്മൻ പാപ്പായുടെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ വ്യതിരിക്തതയാണ്. പാപ്പ ഇപ്രകാരം തന്റെ പ്രഭാഷണം തുടങ്ങി.
2: Oggi desidero proporre alcune riflessioni sul viaggio apostolico che ho compiuto la settimana scorsa in Spagna.
0: Priya sahodaranmare, sahodrimare, suprabhadam, evarkum swagatham. Madrid, Barcelona, Montserrat ashramam, കാനറി ദ്വീപുകൾ എന്നിവിടങ്ങൾ സന്ദർശിക്കുവാൻ കഴിഞ്ഞയാഴ്ച സ്പെയിനിലേക്ക് ഞാൻ നടത്തിയ അപ്പസ്തോലിക യാത്രയെക്കുറിച്ച് ചില ചിന്തകൾ നൽകുവാൻ ഇന്നു ഞാൻ ആഗ്രഹിക്കുന്നു. 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം ഇത്തവണ പുരാതനവും വളരെ സമ്പന്നവുമായ കത്തോലിക്കാ പാരമ്പര്യമുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തേക്കാണ് ഞാൻ പോയത്. ഗണ്യമായ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്ക് വിധേയമായ സ്പെയിനിൽ പാപ്പായെ എല്ലായിടത്തും ആവേശത്തോടെയും തുറന്ന മനസ്സോടെയും സ്വാഗതം ചെയ്തുവെന്നത് ഏറെ വ്യക്തമാണ്. ഇതിനായി ദൈവത്തോടും എല്ലാ സ്പാനിഷ് ജനതയോടും രാജാവിനോടും ഭരണാധികാരികളോടും മെത്രാന്മാരോടും സഭാസമൂഹങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ദൈവജനം അവരുടെ വിശ്വാസത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉത്സവപരമായ പ്രകടനം കൊണ്ട് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. തിരികെ ഞാനും റോമിന്റെ മെത്രാൻ എന്ന നിലയിൽ കൂട്ടായ്മ, സംഭാഷണം, നാനാത്വത്തിൽ ഏകത്വം എന്നിവ പരിപോഷിപ്പിച്ചുകൊണ്ട് എല്ലാത്തരം വിഭജനത്തെയും എതിർപ്പിനെയും മറികടക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നിലനിൽക്കുവാൻ സ്ഥൈര്യപ്പെടുത്തുകയും ചെയ്തു. ഓരോ തവണയും പത്രോസിന്റെ പിൻഗാമി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ സഭാപരവും സാമൂഹികവുമായ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രത്യേക ആവിഷ്കാരം കണ്ടെത്തുന്ന ഒരു സേവനമാണിത്. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രായത്തിലും അവസ്ഥയിലുമുള്ള ആളുകൾ പാപ്പായുടെ സന്ദർശനത്തിനായി എത്രമാത്രം കാത്തിരിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. എല്ലായിടത്തും എന്നെ വളരെ ഊഷ്മളമായി സ്വീകരിക്കുവാൻ ധാരാളം ആളുകളെ ഞാൻ കണ്ടു. ഈ വസ്തുത നിസ്സാരമായി എടുക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല വിചിന്തനം അർഹിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഈ പങ്കാളിത്തം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സ്പാനിഷ് ജനതയുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്നു. അതേസമയം പ്രത്യയശാസ്ത്രപരമോ ഭാഗികമായ താൽപ്പര്യമോ അല്ല, യഥാർത്ഥവും അഗാധവുമായ ഒരു അടിത്തറയിൽ ഐക്യപ്പെടേണ്ടതിന്റെ പ്രധാനപ്പെട്ട ആവശ്യകത ഇത് പ്രകടമാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അടിസ്ഥാനമെന്നത് ആത്യന്തികമായി ക്രിസ്തുവിന് മാത്രമേ ഉറപ്പു നൽകുവാൻ കഴിയൂ. ആവശ്യമായ സാംസ്കാരിക അനുരൂപീകരണങ്ങളിലൂടെ സുവിശേഷത്തിന് ആ അടിസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാനും കഴിയും. കാരണം അതിന്റെ സന്ദേശം രണ്ട് അടിസ്ഥാന മനുഷ്യാവശ്യങ്ങൾക്ക് പൂർണമായി മറുപടി നൽകുന്നു: സത്യാന്വേഷണത്തിനും നീതിയോടുള്ള ദാഹത്തിനും. മാദ്രിദിലും ബാഴ്സലോണയിലും ഞങ്ങൾ വലിയ കത്തീഡ്രലുകളിലും ഏറ്റവും ആധുനിക സ്റ്റേഡിയങ്ങളിലും ഒത്തുകൂടി മോൺസറാത്തിലെ ആശ്രമത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലി ക്രിസ്തീയ രഹസ്യം വെളിപ്പെടുത്തുന്ന കല്ലുകളുടെയും വെളിച്ചത്തിന്റെയും സമന്വത ഉൾക്കൊള്ളുന്ന ഗംഭീര പ്രതീകമായ സഗ്രാദ ഫമീലിയയിൽ ഞങ്ങൾ ആഘോഷം നടത്തി. പുരാതനവും ആധുനികവുമായ കത്തോലിക്ക പാരമ്പര്യത്തിന്റെയും സമകാലിക സംസ്കാരത്തിന്റെയും ഈ കണ്ടുമുട്ടൽ, യൂറോപ്പിന്റെ സ്വഭാവം, അതിന്റെ വിലമതിക്കാനാവാത്ത സമൃദ്ധി ഒരു അഭേദ്യമായ യാഥാർത്ഥ്യമായി നേരിട്ട് മനസ്സിലാക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചു. സമാധാനം, സമഗ്രമായ പരിസ്ഥിതി, തുല്യവും സുസ്ഥിരവുമായ വികസനം, മനുഷ്യന്റെ അന്തസ്സിനോടുള്ള ബഹുമാനം തുടങ്ങിയ കാലഘട്ട വെല്ലുവിളികൾക്ക് നടുവിലും ആഗോളതലത്തിൽ നിക്ഷേപം നടത്തേണ്ടുന്നതിന് ശ്രദ്ധാപൂർവം സംരക്ഷിക്കേണ്ട ഒരു പൈതൃകമാണിത്. ഈ വെല്ലുവിളികളെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളതും നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മനുഷ്യവ്യക്തിയെ സംരക്ഷിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച എന്റെ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസ് വരെയുള്ള പഠനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. വിവിധ കൂടിക്കാഴ്ചകളിലൂടെ ഇന്നത്തെ നമ്മുടെ മനുഷ്യരാശിക്ക് പ്രത്യാശയുടെ സുവിശേഷം പാപ്പായുടെ ശബ്ദത്തിലൂടെ കേൾക്കുവാനുള്ള ആഴത്തിലുള്ള ആവശ്യം ഞാൻ തിരിച്ചറിഞ്ഞു. വഞ്ചനാപരമായ ഒരു വികസന മാതൃകയുടെ പ്രതികൂല ഫലങ്ങളാൽ കഠിനമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനാണ് ആ പ്രത്യാശയുടെ സന്ദേശം ഏറ്റവും ആവശ്യമായത്. എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞ അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് ഹൃദയസ്പർശിയായതും ചിലത് ആത്മോന്നതി പകരുന്നതുമായ സാക്ഷ്യങ്ങളിൽ ഈ ആവശ്യം വ്യക്തമായി പ്രകടമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ കണ്ടുമുട്ടിയ കുട്ടികളുടെയും ദരിദ്രരുടെയും മുഖങ്ങളിൽ ഇടവകയിൽ എനിക്ക് തന്റെ കത്ത് വായിച്ചു കേൾപ്പിച്ച ആ കുട്ടിയിൽ, തങ്ങളുടെ വേദന കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ച ചില ദുരുപയോഗബാധിതരിൽ, ജയിലിൽ എന്നെ കാത്തിരുന്ന തടവുകാരിൽ, ആശങ്കകളും സ്വപ്നങ്ങളും നിറഞ്ഞ യുവജനങ്ങളിൽ, കൂടാതെ കാനറി ദ്വീപുകളിലെ പ്രാഥമിക അഭയ കേന്ദ്രങ്ങളിൽ കഴിയുന്ന കുടിയേറ്റക്കാരിൽ ഞാൻ തിരിച്ചറിഞ്ഞതും ഇതുതന്നെയാണ്. ഞങ്ങളുടെ യാത്രയുടെ അവസാനഘട്ടമായ കാനറി ദ്വീപുകളിൽ വച്ചാണ് എനിക്ക് ഈ അനുഭവങ്ങളെയെല്ലാം സമഗ്രമായി മനസ്സിലാക്കുവാനുള്ള ഒരു വ്യാഖ്യാന താക്കോൽ ലഭിച്ചത്. ഒരു വശത്ത് ആ ദ്വീപ സമൂഹത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥിതിയും മറുവശത്ത് പ്രധാനമായും ആഫ്രിക്കയിൽ നിന്നും നിർബന്ധിതമായി കുടിയേറിയെത്തുന്ന അനേകം ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രാദേശിക സഭയുടെ യാഥാർത്ഥ്യവുമാണ് ആ താക്കോൽ എനിക്ക് നൽകിയത്. കുടിയേറ്റമെന്ന പ്രതിഭാസം വളരെ സങ്കീർണമാണെന്നും അതിന് സമഗ്രവും ഏകോപിതവുമായ പ്രവർത്തന പദ്ധതികൾ ആവശ്യമാണെന്നും നമുക്കറിയാം. എന്നാൽ ഈ വ്യാഖ്യാന താക്കോൽ നമ്മെ മറ്റൊരു കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നയിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ സുവിശേഷത്തെ എങ്ങനെ പുതിയതായി വായിച്ചറിയുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ദാനങ്ങൾ പരസ്പരം പങ്കുവച്ചും പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ സന്ദേശം അവയിൽ സൃഷ്ടിച്ച സമൃദ്ധമായ ഫലങ്ങൾ കൈമാറിയും നാം ഈ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. അത്തരം ഫലങ്ങളിലൊന്നാണ് വ്യക്തികൾ തമ്മിലും ജനതകൾ തമ്മിലും വളരുന്ന സംവാദവും സഹോദരഭാവത്തിൽ നടക്കുന്ന കണ്ടുമുട്ടലും. മറ്റുള്ളവർ വഹിക്കുന്ന മൂല്യങ്ങളെ കണ്ടെത്തുവാനും അവയെ ആദരിക്കുവാനും ഈ സഹോദര സംഗമം നമ്മെ സഹായിക്കുന്നു. ഈ യാത്ര എളുപ്പമല്ല, അതിന് നല്ല മനസ്സും ദൈവസഹായവും ആവശ്യമാണ്. എന്നാൽ സ്നേഹത്തിന്റെ നാഗരികതയിലേക്ക് നയിക്കുന്ന പാത ഇതുതന്നെയാണ്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അപ്പസ്തോലിക യാത്രയുടെ മുദ്രാവാക്യം ആൽസാത് ലമിറാദ, നിങ്ങളുടെ ദൃഷ്ടി ഉയർത്തുക എന്നതായിരുന്നു. ജീവിതത്തിനും സത്യത്തിനും പൂർണതയ്ക്കും വേണ്ടിയുള്ള ആഗ്രഹം മനുഷ്യരിലും ജനക്കൂട്ടങ്ങളിലും തിരിച്ചറിയുവാൻ തന്റെ ആദ്യ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനായി യേശു അവരോട് പറഞ്ഞ വാക്കുകളാണിവ. എന്നോടും കർത്താവ് ഈ വാക്കുകൾ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 17-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചത്രത്തിൽ ലിയോ 14-ാം മെൻ പാപ്പ നയിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. US ഇറാൻ കരാർ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കട്ടെ പാപ്പ. ജൂൺ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച വിശ്രമ വസതിയായ കസ്തൽ ഗന്തോൾഫോയിൽ നിന്നും വത്തിക്കാനിലേക്ക് മടങ്ങുന്നതിനിടെ ലിയോ 14-ാമൻ പാപ്പ വിവിധ വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. കുടിയേറ്റക്കാരെയും കുടിയേറ്റത്തെയും കുറിച്ചുള്ള ചോദ്യത്തിന് മനുഷ്യവ്യക്തികൾ എല്ലാവരെയും ബഹുമാനത്തോടെ കാണണമെന്നും അവരെ ഉപേക്ഷിച്ചുകൊണ്ട് കൈകഴുകുന്നത് ക്രിസ്തീയമായ ഒരു പ്രവൃത്തിയല്ലെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സമീപകാലത്ത് സ്പെയിനിലേക്കുള്ള യാത്ര പ്രത്യേകമായും ഏറെ സംതൃപ്തി നൽകിയെന്നും കാനറി ദ്വീപുകളിലെ കുടിയേറ്റക്കാരുടെ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് ഈ ആളുകൾക്ക് അവരുടെ രാജ്യങ്ങൾ വിട്ടുപോകേണ്ടി വന്നതിന്റെ കാരണങ്ങൾ തിരിച്ചറിയുന്നതിൽ പലപ്പോഴും നാം പരാജയപ്പെടുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിനെക്കുറിച്ചും പാപ്പ പ്രതീക്ഷകൾ പങ്കുവച്ചു. യുദ്ധത്തിലേക്ക് മടങ്ങുന്നതിലൂടെയല്ല, സംഭാഷണത്തിലൂടെയും ചർച്ചകളിലൂടെയും പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഏറെ പ്രധാനമെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ആണവായുദ്ധങ്ങൾ ഇല്ലാതാക്കുക, എല്ലാ ജനങ്ങളുടെയും നന്മ തേടുക, ഇക്കാലത്ത് ഉയർന്നുവന്ന സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ തേടുക എന്നിവയാണ് ഏറെ പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ലെഫെബ്രിയൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള വിഭജനം എല്ലായ്പ്പോഴും വേദനാജനകമായ ഒരു കാര്യമാണെന്നും എന്നാൽ സഭയുടെ ചില അടിസ്ഥാന ഘടകങ്ങൾ അംഗീകരിക്കുവാൻ അവർ വിസമ്മതിക്കുന്നത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണം സഭയിലെ ഏവരുടെയും ഉത്തരവാദിത്വമാണ് പാപ്പ. സഭാസമൂഹങ്ങൾ യേശുക്രിസ്തുവുമായുള്ള യഥാർത്ഥ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഇടങ്ങളാകണമെങ്കിൽ അവ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കണമെന്നും ദുരുപയോഗവും പീഡനവും വ്യക്തികളുടെ ആത്മീയവും മാനുഷികവുമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലാറ്റിനമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമെത്തിയ ബാലസംരക്ഷണ സുരക്ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ സംസാരിച്ചു. ചെറിയവർക്ക് ഇടർച്ചയാകരുത് എന്ന കർത്താവിന്റെ മുന്നറിയിപ്പ് സഭയുടെ സംരക്ഷണ ദൌത്യത്തിന്റെ അടിസ്ഥാനമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അടുത്തിടെ സ്പെയിനിലെ മെത്രാന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സഭയിൽ ദുരുപയോഗത്തിന് ഇരകളായവരുടെ വേദനയെക്കുറിച്ച് താൻ പരാമർശിച്ചിരുന്നുവെന്നും അത്തരം സംഭവങ്ങളിൽ സഭ അവരെ കേൾക്കുന്നതിലൂടെയും സത്യം, നീതി, നഷ്ടപരിഹാരം, പ്രതിരോധം എന്നിവയിലൂടെ പ്രതികരിക്കേണ്ടതുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി. കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണം വൈദികരുടെയോ സഭാനേതൃത്വത്തിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും സഭയിലെ എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ദൌത്യമാണെന്നും പാപ്പ പറഞ്ഞു. ശിശുക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് സഭാസമൂഹം പിന്തുണ നൽകണം പാപ്പ. ജീവനു വേണ്ടിയുള്ള ദിനം എന്ന പേരിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് എന്നിവിടങ്ങളിലെ മെത്രാൻ സമിതികളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കയ്യൊപ്പോടുകൂടി ടെലിഗ്രാം സന്ദേശമയച്ചു. ഗർഭത്തിലുള്ള ശിശുവിന്റെ പൂർണ്ണ മാനവികതയുടെ അത്ഭുതത്തെയും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് നൽകുന്ന പിന്തുണയെയും ഈ വർഷത്തെ ദിനാഘോഷത്തിന്റെ പ്രധാന ചിന്തയായി തിരഞ്ഞെടുത്തതിൽ തനിക്കുള്ള സന്തോഷം പാപ്പ പങ്കുവച്ചു. ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഓരോ മനുഷ്യജീവനെയും ദൈവം ഇച്ഛിക്കുകയും സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനാൽ അനന്തമായ മാന്യത ലഭിക്കുന്നുവെന്ന് പാപ്പ തന്റെ പുതിയ ചാക്രിക ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. ഈ ദൈവസ്നേഹം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് അർത്ഥം നൽകുന്നുവെന്നും മരണത്തോടെ അവസാനിക്കാതെ നിത്യജീവിതത്തിലെ പൂർണ്ണതയിലേക്കാണ് അത് നമ്മെ ക്ഷണിക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. ശിശുക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് സഭാസമൂഹത്തിന്റെ പിന്തുണയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും കൂദാശകളിലും അധിഷ്ഠിതമായ ആത്മീയ ജീവിതത്തിലൂടെയുള്ള ആശ്വാസവും ലഭിക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. കർദിനാൾ കമില്ലോ റുയിനി കാലം ചെയ്തു. 1991 മുതൽ 2007 വരെ ഇറ്റാലിയൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായും 1991 മുതൽ 2008 വരെ റോമൻ രൂപതയുടെ വികാരി ജനറലായും ലാറ്ററൻ ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റായും സേവനമനുഷ്ഠിച്ച കർദിനാൾ കമിലോ റൂയിനി ജൂൺ മാസം 16 തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറിയെ സംബന്ധിച്ച കമ്മീഷന്റെ നേതൃസ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 17 തീയതി ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രബോധനത്തിന്റെ മലയാള പരിഭാഷയും വിവരണവും കേൾക്കാം.

0: വാരത്തിലൊരിക്കൽ വിശ്വാസികളെ കാണുന്നതിനും അവരെ അഭിസംബോധന ചെയ്യുന്നതിനും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവാനും അപ്പസ്തോലിക ആശീർവാദം നൽകുവാനുമായി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ഛത്രത്തിൽ എത്തുന്ന പാപ്പ ജൂൺ മാസം 17-ാം തീയതിയും വിശ്വാസികൾക്ക് പ്രതിവാര പൊതുക്കൂടിക്കാഴ്ച അനുവദിച്ചു. പൊതുക്കൂടിക്കാഴ്ചയുടെ വേദി വിശുദ്ധ പത്രോസിന്റെ ചത്തുരമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുമെത്തിയ 10,000-ക്കണക്കിന് വിശ്വാസികൾ ചത്തുരത്തിൽ നന്നേ വെളുപ്പിനെ തന്നെ സന്നിഹിതരായിരുന്നു. വിവിധ പ്രായത്തിലുള്ളവർ, രോഗികൾ, ഗർഭിണികൾ, അംഗവൈകല്യം ബാധിച്ചവർ എന്നിങ്ങനെ ക്രിസ്തുവിന്റെ വികാരിയെ കാണുവാനും അദ്ദേഹത്തെ ശ്രവിക്കുവാനും കാത്തുനിന്നവർ ധാരാളമായിരുന്നു. പാപ്പ തന്റെ തുറന്ന വെളുത്ത വാഹനത്തിൽ ചത്തുരത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്ത പാപ്പ അംഗരക്ഷകർ തന്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കുകയും ചെയ്തു. തുടർന്ന് വാഹനത്തിൽ നിന്നിറങ്ങി പ്രസംഗവേദിയിലെത്തിയ പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുക്കൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തി. ഈ വാരത്തിലെ വിശുദ്ധ ഗ്രന്ഥ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 36-ഉം 38-ഉം തിരുവചനങ്ങളായിരുന്നു.
1: A reading from the Gospel of John. Jesus said to his disciples,
0: 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിനു പാകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. തുടർന്ന് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചു. കഴിഞ്ഞ വാരം താൻ സ്പെയിനിലേക്ക് നടത്തിയ അപ്പസ്തോലിക യാത്രയുടെ അനുഭവങ്ങളാണ് പാപ്പ ഇത്തവണ വിശദീകരിച്ചത്. തന്റെ ഓരോ അപ്പസ്തോലിക യാത്രയ്ക്ക് ശേഷവും ആ യാത്രയുടെ വിവിധ നിമിഷങ്ങളെ വിശ്വാസികൾക്ക് പിതൃതുല്യമായ വാത്സല്യത്തോടെ വിവരിക്കുന്നത് ലിയോ 14-ാം അമ്മൻ പാപ്പായുടെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ വ്യതിരിക്തതയാണ്. പാപ്പ ഇപ്രകാരം തന്റെ പ്രഭാഷണം തുടങ്ങി.
2: Oggi desidero proporre alcune riflessioni sul viaggio apostolico che ho compiuto la settimana scorsa in Spagna.
0: Priya sahodaranmare, sahodrimare, suprabhadam, evarkum swagatham. Madrid, Barcelona, Montserrat ashramam, കാനറി ദ്വീപുകൾ എന്നിവിടങ്ങൾ സന്ദർശിക്കുവാൻ കഴിഞ്ഞയാഴ്ച സ്പെയിനിലേക്ക് ഞാൻ നടത്തിയ അപ്പസ്തോലിക യാത്രയെക്കുറിച്ച് ചില ചിന്തകൾ നൽകുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം ഇത്തവണ പുരാതനവും വളരെ സമ്പന്നവുമായ കത്തോലിക്കാ പാരമ്പര്യമുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തേക്കാണ് ഞാൻ പോയത്. ഗണ്യമായ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്ക് വിധേയമായ സ്പെയിനിൽ പാപ്പായെ എല്ലായിടത്തും ആവേശത്തോടെയും തുറന്ന മനസ്സോടെയും സ്വാഗതം ചെയ്തുവെന്നത് ഏറെ വ്യക്തമാണ്. ഇതിനായി ദൈവത്തോടും എല്ലാ സ്പാനിഷ് ജനതയോടും രാജാവിനോടും ഭരണാധികാരികളോടും മെത്രാന്മാരോടും സഭാസമൂഹങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ദൈവജനം അവരുടെ വിശ്വാസത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉത്സവപരമായ പ്രകടനം കൊണ്ട് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. തിരികെ ഞാനും റോമിന്റെ മെത്രാൻ എന്ന നിലയിൽ കൂട്ടായ്മ, സംഭാഷണം, നാനാത്വത്തിൽ ഏകത്വം എന്നിവ പരിപോഷിപ്പിച്ചുകൊണ്ട് എല്ലാത്തരം വിഭജനത്തെയും എതിർപ്പിനെയും മറികടക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നിലനിൽക്കുവാൻ സ്ഥൈര്യപ്പെടുത്തുകയും ചെയ്തു. ഓരോ തവണയും പത്രോസിന്റെ പിൻഗാമി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ സഭാപരവും സാമൂഹികവുമായ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രത്യേക ആവിഷ്കാരം കണ്ടെത്തുന്ന ഒരു സേവനമാണിത്. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രായത്തിലും അവസ്ഥയിലുമുള്ള ആളുകൾ പാപ്പായുടെ സന്ദർശനത്തിനായി എത്രമാത്രം കാത്തിരിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. എല്ലായിടത്തും എന്നെ വളരെ ഊഷ്മളമായി സ്വീകരിക്കുവാൻ ധാരാളം ആളുകളെ ഞാൻ കണ്ടു. ഈ വസ്തുത നിസ്സാരമായി എടുക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല വിചിന്തനം അർഹിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഈ പങ്കാളിത്തം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സ്പാനിഷ് ജനതയുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്നു. അതേസമയം പ്രത്യയശാസ്ത്രപരമോ ഭാഗികമായ താൽപ്പര്യമോ അല്ല, യഥാർത്ഥവും അഗാധവുമായ ഒരു അടിത്തറയിൽ ഐക്യപ്പെടേണ്ടതിന്റെ പ്രധാനപ്പെട്ട ആവശ്യകത ഇത് പ്രകടമാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അടിസ്ഥാനമെന്നത് ആത്യന്തികമായി ക്രിസ്തുവിന് മാത്രമേ ഉറപ്പു നൽകുവാൻ കഴിയൂ. ആവശ്യമായ സാംസ്കാരിക അനുരൂപീകരണങ്ങളിലൂടെ സുവിശേഷത്തിന് ആ അടിസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാനും കഴിയും. കാരണം അതിന്റെ സന്ദേശം രണ്ട് അടിസ്ഥാന മനുഷ്യ ആവശ്യങ്ങൾക്ക് പൂർണമായി മറുപടി നൽകുന്നു: സത്യാന്വേഷണത്തിനും നീതിയോടുള്ള ദാഹത്തിനും. മാദ്രിദിലും ബാഴ്സലോണയിലും ഞങ്ങൾ വലിയ കത്തീഡ്രലുകളിലും ഏറ്റവും ആധുനിക സ്റ്റേഡിയങ്ങളിലും ഒത്തുകൂടി. മോൻസറാത്തിലെ ആശ്രമത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലി ക്രിസ്തീയ രഹസ്യം വെളിപ്പെടുത്തുന്ന കല്ലുകളുടെയും വെളിച്ചത്തിന്റെയും സമന്വത ഉൾക്കൊള്ളുന്ന ഗംഭീര പ്രതീകമായ സഗ്രാദ ഫമീലിയയിൽ ഞങ്ങൾ ആഘോഷം നടത്തി. പുരാതനവും ആധുനികവുമായ കത്തോലിക്ക പാരമ്പര്യത്തിന്റെയും സമകാലിക സംസ്കാരത്തിന്റെയും ഈ കണ്ടുമുട്ടൽ, യൂറോപ്പിന്റെ സ്വഭാവം, അതിന്റെ വിലമതിക്കാനാവാത്ത സമൃദ്ധി ഒരു അഭേദ്യമായ യാഥാർത്ഥ്യമായി നേരിട്ട് മനസ്സിലാക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചു. സമാധാനം, സമഗ്രമായ പരിസ്ഥിതി, തുല്യവും സുസ്ഥിരവുമായ വികസനം, മനുഷ്യന്റെ അന്തസ്സിനോടുള്ള ബഹുമാനം തുടങ്ങിയ കാലഘട്ട വെല്ലുവിളികൾക്ക് നടുവിലും ആഗോളതലത്തിൽ നിക്ഷേപം നടത്തേണ്ടുന്നതിന് ശ്രദ്ധാപൂർവം സംരക്ഷിക്കേണ്ട ഒരു പൈതൃകമാണിത്. ഈ വെല്ലുവിളികളെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളതും നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മനുഷ്യവ്യക്തിയെ സംരക്ഷിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച എന്റെ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസ് വരെയുള്ള പഠനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. വിവിധ കൂടിക്കാഴ്ചകളിലൂടെ ഇന്നത്തെ നമ്മുടെ മനുഷ്യരാശിക്ക് പ്രത്യാശയുടെ സുവിശേഷം പാപ്പായുടെ ശബ്ദത്തിലൂടെ കേൾക്കുവാനുള്ള ആഴത്തിലുള്ള ആവശ്യം ഞാൻ തിരിച്ചറിഞ്ഞു. വഞ്ചനാപരമായ ഒരു വികസന മാതൃകയുടെ പ്രതികൂല ഫലങ്ങളാൽ കഠിനമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനാണ് ആ പ്രത്യാശയുടെ സന്ദേശം ഏറ്റവും ആവശ്യമായത്. എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞ അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് ഹൃദയസ്പർശിയായതും ചിലത് ആത്മോന്നതി പകരുന്നതുമായ സാക്ഷ്യങ്ങളിൽ ഈ ആവശ്യം വ്യക്തമായി പ്രകടമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ കണ്ടുമുട്ടിയ കുട്ടികളുടെയും ദരിദ്രരുടെയും മുഖങ്ങളിൽ ഇടവകയിൽ എനിക്ക് തന്റെ കത്ത് വായിച്ചു കേൾപ്പിച്ച ആ കുട്ടിയിൽ തങ്ങളുടെ വേദന കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ച ചില ദുരുപയോഗബാധിതരിൽ, ജയിലിൽ എന്നെ കാത്തിരുന്ന തടവുകാരിൽ, ആശങ്കകളും സ്വപ്നങ്ങളും നിറഞ്ഞ യുവജനങ്ങളിൽ, കൂടാതെ കാനറി ദ്വീപുകളിലെ പ്രാഥമിക അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്ന കുടിയേറ്റക്കാരിൽ ഞാൻ തിരിച്ചറിഞ്ഞതും ഇതുതന്നെയാണ്. ഞങ്ങളുടെ യാത്രയുടെ അവസാനഘട്ടമായ കാനറി ദ്വീപുകളിൽ വച്ചാണ് എനിക്ക് ഈ അനുഭവങ്ങളെയെല്ലാം സമഗ്രമായി മനസ്സിലാക്കുവാനുള്ള ഒരു വ്യാഖ്യാന താക്കോൽ ലഭിച്ചത്. ഒരു വശത്ത് ആ ദ്വീപ സമൂഹത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥിതിയും മറുവശത്ത് പ്രധാനമായും ആഫ്രിക്കയിൽ നിന്നും നിർബന്ധിതമായി കുടിയേറിയെത്തുന്ന അനേകം ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രാദേശിക സഭയുടെ യാഥാർത്ഥ്യവുമാണ് ആ താക്കോൽ എനിക്ക് നൽകിയത്. കുടിയേറ്റമെന്ന പ്രതിഭാസം വളരെ സങ്കീർണമാണെന്നും അതിന് സമഗ്രവും ഏകോപിതവുമായ പ്രവർത്തന പദ്ധതികൾ ആവശ്യമാണെന്നും നമുക്കറിയാം. എന്നാൽ ഈ വ്യാഖ്യാന താക്കോൽ നമ്മെ മറ്റൊരു കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നയിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ സുവിശേഷത്തെ എങ്ങനെ പുതിയതായി വായിച്ചറിയുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ദാനങ്ങൾ പരസ്പരം പങ്കുവച്ചും പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ സന്ദേശം അവയിൽ സൃഷ്ടിച്ച സമൃദ്ധമായ ഫലങ്ങൾ കൈമാറിയും നാം ഈ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. അത്തരം ഫലങ്ങളിൽ ഒന്നാണ് വ്യക്തികൾ തമ്മിലും ജനതകൾ തമ്മിലും വളരുന്ന സംവാദവും സഹോദരഭാവത്തിൽ നടക്കുന്ന കണ്ടുമുട്ടലും. മറ്റുള്ളവർ വഹിക്കുന്ന മൂല്യങ്ങളെ കണ്ടെത്തുവാനും അവയെ ആദരിക്കുവാനും ഈ സഹോദര സംഗമം നമ്മെ സഹായിക്കുന്നു. ഈ യാത്ര എളുപ്പമല്ല, അതിന് നല്ല മനസ്സും ദൈവസഹായവും ആവശ്യമാണ്. എന്നാൽ സ്നേഹത്തിന്റെ നാഗരികതയിലേക്ക് നയിക്കുന്ന പാത ഇതുതന്നെയാണ്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അപ്പസ്തോലിക യാത്രയുടെ മുദ്രാവാക്യം ആൽസാത് ലമിറാദ, നിങ്ങളുടെ ദൃഷ്ടി ഉയർത്തുക എന്നതായിരുന്നു. ജീവിതത്തിനും സത്യത്തിനും പൂർണതയ്ക്കും വേണ്ടിയുള്ള ആഗ്രഹം മനുഷ്യരിലും ജനക്കൂട്ടങ്ങളിലും തിരിച്ചറിയുവാൻ തന്റെ ആദ്യ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനായി യേശു അവരോട് പറഞ്ഞ വാക്കുകളാണിവ. എന്നോടും കർത്താവ് ഈ വാക്കുകൾ ആവർത്തിച്ചു. അവിടുത്തെ കൃപയാൽ ഈ യാത്രയ്ക്കിടയിൽ ഞാൻ അതിന്റെ യാഥാർത്ഥ്യം നേരിട്ടനുഭവിക്കുകയും ചെയ്തു. ഇന്ന് ആ ക്ഷണം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കും നമ്മുടെ ദൃഷ്ടി ഉയർത്താം. യേശുവിൽ നിന്നും പഠിച്ചുകൊണ്ട് നമ്മുടെ സഹമനുഷ്യരെയും ജനങ്ങളെയും ലോകത്തെയും ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുവാൻ നമുക്ക് അഭ്യസിക്കാം. അതായത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുണയോടെയും അവരെ കാണുവാൻ പഠിക്കാം. അവസാനമായി ഈ അപ്പസ്തോലിക യാത്ര വിജയകരമാകുന്നതിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവകൃപയാൽ സ്പെയിനിൽ വളരെ കൂടുതലായുള്ള ധ്യാനജീവിതം നയിക്കുന്ന സന്യാസിനി സമൂഹങ്ങൾക്ക് എന്റെ പ്രത്യേക നന്ദി. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായത്താൽ ഞാൻ വിതച്ച വിത്തുകൾ സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. നന്ദി.
2: Il seme che ho sparso portino frutti abbondanti. Grazie.
0: പാപ്പായുടെ പ്രഭാഷണത്തെ തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാവിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വിവിധ പ്രാർത്ഥന അഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്തു. തദവസരത്തിൽ യുവജനങ്ങൾ, രോഗികൾ, നവദമ്പതികൾ എന്നിവരെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. തദ്ദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ. ജൂൺ മാസം യേശുവിന്റെ തിരുഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിക്കുന്ന കാലമായതിനാൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയെയും യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠാ പാരമ്പര്യത്തെയും സ്മരിക്കുന്ന വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്.

പരിശുദ്ധ മറിയത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട മെയ് മാസത്തിന് ശേഷം ഇതാ നാം ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജപമാലയർപ്പിച്ചും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പുതിയ ഒരു ഉണർവ് നേടിയിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ക്ഷണമാണ് തന്റെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കുവാനും ആ തിരുഹൃദയ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുവാനും. ഇന്ന് ലോകം മുഴുവൻ യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും വെല്ലുവിളികളുടെയും മാത്സര്യത്തിന്റെയും സംഘർഷങ്ങളുടെയുമൊക്കെ പിരിമുറുക്കത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ സ്വീകരണത്തിലും ദാനത്തിലും ഇന്ന് ഏറെ ഭംഗം വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹം നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ തങ്ങളുടെ ആവശ്യാനുസരണം ആകർഷിക്കുകയും എന്നാൽ ആത്മാർത്ഥത ഒട്ടും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു മായിക ലോകം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൽ തെല്ലും സംശയമില്ല. ഈയൊരു സാഹചര്യത്തിൽ മനുഷ്യജീവിതത്തിന് ഏറെ ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി. ക്രൈസ്തവ കുടുംബങ്ങളിൽ പാരമ്പര്യമായി അർപ്പിക്കപ്പെട്ടിരുന്ന യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠ ഇത്തരുണത്തിൽ സ്മരിക്കപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ്. ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ തിരുഹൃദയ വണക്കമാസത്തിന്റെ അവസരത്തിൽ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: തന്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തോടുള്ള ആഴമായ സ്നേഹം രൂപപ്പെട്ടത് യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന മുത്തശ്ശി പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന കുഞ്ഞു പ്രാർത്ഥന ഓരോ വിശ്വാസിയും പലവട്ടം ഉരുവിടുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ഏവരെയും ആഹ്വാനം ചെയ്തു. ദൈവശാസ്ത്രമോ ആധുനിക ശാസ്ത്രത്തിന്റെ നൈപുണ്യമോ ഒന്നുമില്ലാത്ത നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു തിരുഹൃദയത്തിന്റെ സ്നേഹശാസ്ത്രം.

ഊടുപകരുന്ന സ്രോതസ്സാണ് ക്രിസ്തുവിന്റെ തിരുഹൃദയം എന്നതിന് ക്രൈസ്തവരുടെ ജീവിതങ്ങൾ തന്നെയാണ് സാക്ഷി. യേശുവിന്റെ സ്നേഹത്തെ കേവലം ചില വാക്കുകളിൽ ഒതുക്കി നിർത്തുവാൻ സാധിക്കുകയില്ല. ഇത് ഭൂതകാലത്തിൽ അവസാനിച്ച ഒരു സ്നേഹമല്ല, മറിച്ച് സ്നേഹിച്ചതിന്റെ അനുഭവങ്ങൾ 2025 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സജീവമായി ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും നിലനിൽക്കുന്നതിനാലാണ് തിരുഹൃദയ ഭക്തി ഏറെ സജീവമായി നമ്മുടെ സമൂഹങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് 1000 തവണ പറയുകയും എന്നാൽ 1 തവണ പോലും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത അന്തരീക്ഷത്തിൽ വാക്മയ ചിത്രങ്ങളുടെ ആഡംബരം കൂടാതെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ ഒരേയൊരു വചനം ഇതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത്. 1673 December 27 1675 June 18 ഫ്രഞ്ച് സന്യാസിനിയായിരുന്ന മാർഗരറ്റ് മേരി അലക്കോക്കിന് യേശു നൽകിയ ദർശനങ്ങളാണ് തിരുഹൃദയ ഭക്തി ലോകം മുഴുവൻ വ്യാപരിക്കുന്നതിന് കാരണമായത്. ഈ തിരുഹൃദയ ഭക്തി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പ്രചരിപ്പിക്കണം എന്നത് അലക്കോക്കിന് ദൈവം നൽകിയ നിർദ്ദേശമായിരുന്നു. ഈ തിരുഹൃദയ ഭക്തി ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ആ സ്നേഹത്തിൽ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയും വേണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഭാഗ്യ സ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ ദിലക്സിത് നോസ് എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പായ്ക്ക് മുൻപും പരിശുദ്ധ പിതാക്കന്മാർ ഈ ഭക്തിയെ ഏറെ പ്രചരിപ്പിക്കുകയും യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹത്തിന്റെ പ്രതീകവും സുതാര്യവുമായ പ്രതിച്ഛായയുമാണ് തിരുഹൃദയം എന്നും യേശുവിന്റെ ഈ സ്നേഹത്തിന് പകരം നൽകുവാൻ അയോഗ്യമെങ്കിലും നമ്മുടെ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും Leo 13 പാപ്പ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാവ് Leo 14 പാപ്പായും തന്റെ ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിൽ അനേകം തവണ യേശുവിന്റെ സ്നേഹത്തെ നമ്മുടെ മാനുഷിക ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മെ തന്നെ യേശു ക്രിസ്തുവിന് സമർപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് തിരുഹൃദയ ഭക്തിയുടെ ഏറ്റവും മഹത്തായ ഭാവം. അതായത് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ മാധുര്യം ആസ്വദിക്കുകയും ആ മാധുര്യം നമ്മുടെ ജീവിതങ്ങൾ വഴിയായി മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് അവരെയും യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് അടുപ്പിക്കുക. അതിനാൽ ഈ ജൂൺ മാസം ക്രൈസ്തവരെന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രേഷിത പ്രവർത്തനത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. യവന സാഹിത്യത്തിൽ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന വാക്ക് കാർഡിയ എന്നതാണ്. ഇത് മനുഷ്യന്റെ ആന്തരികതയെ എടുത്തുകാണിക്കുന്നു. പ്രശസ്തമായ ഹോമറിന്റെ ഇലിയഡിൽ ചിന്തയും വികാരവും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ രൂപപ്പെടുന്ന സ്ഥലം ഹൃദയമാണെന്നും പറഞ്ഞുവെക്കുന്നുണ്ട്. ഇപ്രകാരം മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെയും വികാരങ്ങളുടെയും ഉറവിടമായ ഹൃദയത്തെ യേശുവിന്റെ തിരുഹൃദയത്തോട് അനുരൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ ലോകം എത്രയോ സുന്ദരമായിത്തീരുമായിരുന്നു. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സും അടുത്തുപോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ലളിതമായ കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ജനത നമുക്കൊരു തീരാവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയതയിൽ വഴികാട്ടേണ്ടവർ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വശംവദരാകുമ്പോൾ ഇന്ന് യേശുവിന്റെ തിരുഹൃദയ ശക്തിയുടെ മഹാത്മ്യം തിരിച്ചറിയേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്നും നമുക്കായി നൽകുന്ന വചനങ്ങളെ ജീവിതത്തിൽ ശ്രവിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും നാം തയ്യാറാവണമെന്ന് ഈ തിരുഹൃദയ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എമ്മാവൂസിലേക്ക് യാത്രയായ ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് ഇത്തരുണത്തിൽ ഒരു വലിയ മാതൃകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശുവിന്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ പകർന്ന ആത്മാവിന്റെ അഗ്നി ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് എടുത്തുകാണിക്കുന്നത്. യേശുവിന്റെ ഹൃദയവും ശിഷ്യന്മാരുടെ ഹൃദയവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഇത് ആത്മാർത്ഥതയുടെ കൂടിച്ചേരലാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ രഹസ്യമായി കിടക്കുന്ന സംശയങ്ങൾക്ക് ആധികാരികതയുടെയും യാഥാർത്ഥ്യത്തിന്റെയും ശക്തി പകർന്നുകൊണ്ട് വ്യക്തിപരമായി മറുപടി നൽകുന്ന യേശുവിന്റെ തിരുഹൃദയം.
ന്യായാധിപന്മാർ

ആരുടെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് ഹൃദയത്തെപ്പറ്റി പറയുന്നത്: നിന്റെ ഹൃദയം എന്നോടൊപ്പം ഇല്ലാത്തപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയുവാൻ കഴിയും? അതിനാൽ പരസ്പരമുള്ള ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നത് സ്നേഹത്തിന്റെ ഉറവിടമായ ഹൃദയമാണ്. അതുകൊണ്ടാണ് മാധുര്യമേറിയ യേശുവിന്റെ തിരുഹൃദയമേ എന്ന് പ്രാർത്ഥനയിൽ നാം ഏറെ തവണ ഉരുവിടുന്നത്. ഇപ്രകാരം യേശുവിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെ അനുരൂപമാക്കിയാൽ മാത്രമേ അവനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വർഷം തിരുഹൃദയ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് ജൂബിലി വർഷത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ്. 2025 ജൂബിലി വർഷത്തിൽ യേശുവിനെക്കുറിച്ചുള്ള സജീവവും ഹൃദയാത്മകവുമായ സ്മരണയാണ് പ്രത്യാശയിലേക്കുള്ള തീർത്ഥാടനത്തിൽ നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം നൽകിക്കൊണ്ടും യേശുവിന്റെ തിരുഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ടും ക്രിസ്തുവിന്റെ സ്മരണയിൽ ജീവിക്കുന്നതിന് ഈ വർഷത്തെ തിരുഹൃദയ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. ഉപഭോഗ സംസ്കാരവും ഉപരിപ്ലവമായ ബന്ധങ്ങളും ഇന്ന് മനുഷ്യജീവിതത്തെ ശൂന്യതയിലേക്ക് നയിക്കുമ്പോൾ ഹൃദയത്തിന്റെ പ്രാധാന്യം വീണ്ടെടുക്കുന്നതിന് ഈ തിരുഹൃദയ മാസം നമ്മെ സഹായിക്കണം. സാമ്പത്തികമായ ബന്ധങ്ങൾക്കും അപ്പുറം സാമൂഹികമായ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളും അനീതികളും മനുഷ്യജീവിതത്തെ കമ്പോളവൽക്കരിക്കുന്ന അവസ്ഥകളെ ഒഴിവാക്കുന്നതിനും ഈ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. തന്റെ ഹൃദയം നമ്മുടെ പാദത്തോളം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ കഴുകിത്തുടച്ച യേശുവിന്റെ പെസഹ മാതൃക ഈ മാസം നമ്മുടെ ജീവിതം വഴിയായി മറ്റുള്ളവർ നുകരുന്നതിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. ഉയരങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തി മാത്രം ദൈവത്തെ നോക്കുവാൻ ശീലിച്ച മനുഷ്യനെ പാദത്തിങ്കൽ കാലുകൾ കഴുകിക്കൊണ്ട് ചുംബിക്കുവാനിരിക്കുന്ന സ്നേഹം, ആരാണ് വലിയവൻ എന്ന് നിരന്തരം തർക്കിക്കുന്ന ശിഷ്യന്മാർക്ക് യജമാനന്റെ മേലങ്കിയേക്കാൾ ഒരു കച്ചമുണ്ടും കുറച്ചു വെള്ളവും തൂവാലയും കൊണ്ട് എളിമയുടെ പ്രവൃത്തികൾ മൂലമായി ഗുരുവിന്റെ മറുപടി നൽകുന്നു. അധികാരത്തിന്റെ അംഗവസ്ത്രങ്ങൾ ഊരിക്കൊണ്ട് അടിമയുടെ അരക്കച്ച ധരിക്കുന്ന ഈശോ നമ്മോട് പറയുന്നു, അപരന്റെ പാദത്തോളം താഴ്ത്തണം നിന്റെ ഹൃദയം. യേശുവിന്റെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത ഇതല്ലാതെ മറ്റൊന്നല്ല. മുറിയപ്പെടുമ്പോഴും മനുഷ്യനെ ചേർത്തുപിടിക്കുന്ന അനന്തമായ സ്നേഹം, സങ്കീർത്തകനോട് ചേർന്ന് ജീവിതത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റെന്താണ് നമുക്ക് സാധിക്കുക? കർത്താവേ, അങ്ങ് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ യേശുവിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കാം. ഈ ഐക്യത്തിൽ സഹോദരങ്ങളോടുള്ള നമ്മുടെ ഊഷ്മളമായ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. ഇപ്രകാരം സ്വർഗം സന്തോഷിക്കുകയും ഭൂമിയിൽ സമാധാനം പുലരുകയും ചെയ്യുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം.

യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസത്തിൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഫാദർ ജിനു ജേക്ക് പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ബിജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താ മലരുകൾ. ജൂൺ മാസം യേശുവിന്റെ തിരുഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിക്കുന്ന കാലമായതിനാൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയെയും യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠാ പാരമ്പര്യത്തെയും സ്മരിക്കുന്ന വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്.

പരിശുദ്ധ മറിയത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട മെയ് മാസത്തിന് ശേഷം ഇതാ നാം ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജപമാലയർപ്പിച്ചും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പുതിയ ഒരു ഉണർവ് നേടിയിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ക്ഷണമാണ് തന്റെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കുവാനും ആ തിരുഹൃദയ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുവാനും. ഇന്ന് ലോകം മുഴുവൻ യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും വെല്ലുവിളികളുടെയും മാത്സര്യത്തിന്റെയും സംഘർഷങ്ങളുടെയുമൊക്കെ പിരിമുറുക്കത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ സ്വീകരണത്തിലും ദാനത്തിലും ഇന്ന് ഏറെ ഭംഗം വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹം നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ തങ്ങളുടെ ആവശ്യാനുസരണം ആകർഷിക്കുകയും എന്നാൽ ആത്മാർത്ഥത ഒട്ടും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു മായിക ലോകം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൽ തെല്ലും സംശയമില്ല. ഈയൊരു സാഹചര്യത്തിൽ മനുഷ്യജീവിതത്തിന് ഏറെ ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി. ക്രൈസ്തവ കുടുംബങ്ങളിൽ പാരമ്പര്യമായി അർപ്പിക്കപ്പെട്ടിരുന്ന യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠ ഇത്തരുണത്തിൽ സ്മരിക്കപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ്. ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ തിരുഹൃദയ വണക്കമാസത്തിന്റെ അവസരത്തിൽ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: തന്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തോടുള്ള ആഴമായ സ്നേഹം രൂപപ്പെട്ടത് യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന മുത്തശ്ശി പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന കുഞ്ഞു പ്രാർത്ഥന ഓരോ വിശ്വാസിയും പലവട്ടം ഉരുവിടുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ഏവരെയും ആഹ്വാനം ചെയ്തു. ദൈവശാസ്ത്രമോ ആധുനിക ശാസ്ത്രത്തിന്റെ നൈപുണ്യമോ ഒന്നുമില്ലാത്ത നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു തിരുഹൃദയത്തിന്റെ സ്നേഹശാസ്ത്രം. അത് വരും തലമുറകളിലേക്കും അവർ കൈമാറി. ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിനു മുൻപിൽ കൈകൂപ്പി പ്രാർത്ഥനാപൂർവം നിന്നാണ് ക്രൈസ്തവ കുടുംബത്തിലെ ഓരോ ശിശുവും വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളരുവാൻ തുടങ്ങുന്നത്. ഓരോ വർഷവും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി നമ്മുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെ, വ്യക്തികളെ, നമ്മുടെ സുഹൃത്തുക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നാം സമർപ്പിക്കാറുണ്ട്. അതുവഴി തിരുഹൃദയനാഥന്റെ സംരക്ഷണം മറ്റെന്തിനേക്കാളും വലുതായി നാം പ്രഘോഷിക്കുന്നു. നമ്മുടെ തോൽവികളുടെയും ഇടർച്ചകളുടെയും നൊമ്പരങ്ങളുടെയും ദിനങ്ങളിൽ സ്നേഹത്തിന്റെ ചൂടുപകരുന്ന സ്രോതസ്സാണ് ക്രിസ്തുവിന്റെ തിരുഹൃദയം എന്നതിന് ക്രൈസ്തവരുടെ ജീവിതങ്ങൾ തന്നെയാണ് സാക്ഷി. യേശുവിന്റെ സ്നേഹത്തെ കേവലം ചില വാക്കുകളിൽ ഒതുക്കി നിർത്തുവാൻ സാധിക്കുകയില്ല. ഇത് ഭൂതകാലത്തിൽ അവസാനിച്ച ഒരു സ്നേഹമല്ല, മറിച്ച് സ്നേഹിച്ചതിന്റെ അനുഭവങ്ങൾ 2025 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സജീവമായി ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും നിലനിൽക്കുന്നതിനാലാണ് തിരുഹൃദയഭക്തി ഏറെ സജീവമായി നമ്മുടെ സമൂഹങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് 1000 തവണ പറയുകയും എന്നാൽ 1 തവണ പോലും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത അന്തരീക്ഷത്തിൽ വാക്മയ ചിത്രങ്ങളുടെ ആഡംബരം കൂടാതെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ ഒരേയൊരു വചനം ഇതാണ്: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത്. 1673 ഡിസംബർ മാസം 27 1675 ജൂൺ മാസം 18 ഫ്രഞ്ച് സന്യാസിനിയായിരുന്ന മാർഗരറ്റ് മേരി അലക്കോക്കിന് യേശു നൽകിയ ദർശനങ്ങളാണ് തിരുഹൃദയ ഭക്തി ലോകം മുഴുവൻ വ്യാപരിക്കുന്നതിന് കാരണമായത്. ഈ തിരുഹൃദയ ഭക്തി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പ്രചരിപ്പിക്കണം എന്നത് അലക്കോക്കിന് ദൈവം നൽകിയ നിർദ്ദേശമായിരുന്നു. ഈ തിരുഹൃദയ ഭക്തി ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ആ സ്നേഹത്തിൽ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയും വേണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഭാഗ്യ സ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ ദിലക്സിത് നോസ് എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പായ്ക്ക് മുൻപും പരിശുദ്ധ പിതാക്കന്മാർ ഈ ഭക്തിയെ ഏറെ പ്രചരിപ്പിക്കുകയും യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹത്തിന്റെ പ്രതീകവും സുതാര്യവുമായ പ്രതിച്ഛായയുമാണ് തിരുഹൃദയം എന്നും യേശുവിന്റെ ഈ സ്നേഹത്തിന് പകരം നൽകുവാൻ അയോഗ്യമെങ്കിലും നമ്മുടെ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ലിയോ 13 പാപ്പ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായും
തന്റെ ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിൽ അനേകം തവണ യേശുവിന്റെ സ്നേഹത്തെ നമ്മുടെ മാനുഷിക ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മെ തന്നെ യേശുക്രിസ്തുവിന് സമർപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് തിരുഹൃദയ ഭക്തിയുടെ ഏറ്റവും മഹത്തായ ഭാവം. അതായത് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ മാധുര്യം ആസ്വദിക്കുകയും ആ മാധുര്യം നമ്മുടെ ജീവിതങ്ങൾ വഴിയായി മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് അവരെയും യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് അടുപ്പിക്കുക. അതിനാൽ ഈ ജൂൺ മാസം ക്രൈസ്തവരെന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രേഷിത പ്രവർത്തനത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. യവന സാഹിത്യത്തിൽ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന വാക്ക് കാർഡിയ എന്നതാണ്. ഇത് മനുഷ്യന്റെ ആന്തരികതയെ എടുത്തു കാണിക്കുന്നു. പ്രശസ്തമായ ഹോമറിന്റെ ഇലിയഡിൽ ചിന്തയും വികാരവും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ രൂപപ്പെടുന്ന സ്ഥലം ഹൃദയമാണെന്നും പറഞ്ഞുവെക്കുന്നുണ്ട്. ഇപ്രകാരം മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെയും വികാരങ്ങളുടെയും ഉറവിടമായ ഹൃദയത്തെ യേശുവിന്റെ തിരുഹൃദയത്തോട് അനുരൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ ലോകം എത്രയോ സുന്ദരമായിത്തീരുമായിരുന്നു. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സും അടുത്തുപോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ലളിതമായ കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ജനത നമുക്കൊരു തീരാവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയതയിൽ വഴികാട്ടേണ്ടവർ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വശംവദരാകുമ്പോൾ ഇന്ന് യേശുവിന്റെ തിരുഹൃദയ ശക്തിയുടെ മഹാത്മ്യം തിരിച്ചറിയേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്നും നമുക്കായി നൽകുന്ന വചനങ്ങളെ ജീവിതത്തിൽ ശ്രവിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും നാം തയ്യാറാവണമെന്ന് ഈ തിരുഹൃദയ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എമ്മാവൂസിലേക്ക് യാത്രയായ ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് ഇത്തരുണത്തിൽ ഒരു വലിയ മാതൃകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശുവിന്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ പകർന്ന ആത്മാവിന്റെ അഗ്നി ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് എടുത്തു കാണിക്കുന്നത്. യേശുവിന്റെ ഹൃദയവും ശിഷ്യന്മാരുടെ ഹൃദയവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഇത് ആത്മാർത്ഥതയുടെ കൂടിച്ചേരലാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ രഹസ്യമായി കിടക്കുന്ന സംശയങ്ങൾക്ക് ആധികാരികതയുടെയും യാഥാർത്ഥ്യത്തിന്റെയും ശക്തി പകർന്നുകൊണ്ട് വ്യക്തിപരമായി മറുപടി നൽകുന്ന യേശുവിന്റെ തിരുഹൃദയം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് ഹൃദയത്തെപ്പറ്റി പറയുന്നത്: നിന്റെ ഹൃദയം എന്നോടൊപ്പം ഇല്ലാത്തപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയുവാൻ കഴിയും? അതിനാൽ പരസ്പരമുള്ള ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നത് സ്നേഹത്തിന്റെ ഉറവിടമായ ഹൃദയമാണ്. അതുകൊണ്ടാണ് മാധുര്യമേറിയ യേശുവിന്റെ തിരുഹൃദയമേ എന്ന് പ്രാർത്ഥനയിൽ നാം ഏറെ തവണ ഉരുവിടുന്നത്. ഇപ്രകാരം യേശുവിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെ അനുരൂപമാക്കിയാൽ മാത്രമേ അവനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വർഷം തിരുഹൃദയ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, അത് ജൂബിലി വർഷത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ്. 2025 ജൂബിലി വർഷത്തിൽ യേശുവിനെക്കുറിച്ചുള്ള സജീവവും ഹൃദയാത്മകവുമായ സ്മരണയാണ് പ്രത്യാശയിലേക്കുള്ള തീർത്ഥാടനത്തിൽ നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധയമ്മ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം നൽകിക്കൊണ്ടും യേശുവിന്റെ തിരുഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ടും ക്രിസ്തുവിന്റെ സ്മരണയിൽ ജീവിക്കുന്നതിന് ഈ വർഷത്തെ തിരുഹൃദയ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. ഉപഭോഗ സംസ്കാരവും ഉപരിപ്ലവമായ ബന്ധങ്ങളും ഇന്ന് മനുഷ്യജീവിതത്തെ ശൂന്യതയിലേക്ക് നയിക്കുമ്പോൾ ഹൃദയത്തിന്റെ പ്രാധാന്യം വീണ്ടെടുക്കുന്നതിന് ഈ തിരുഹൃദയ മാസം നമ്മെ സഹായിക്കണം. സാമ്പത്തികമായ ബന്ധങ്ങൾക്കും അപ്പുറം സാമൂഹികമായ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളും അനീതികളും മനുഷ്യജീവിതത്തെ കമ്പോളവൽക്കരിക്കുന്ന അവസ്ഥകളെ ഒഴിവാക്കുന്നതിനും ഈ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. തന്റെ ഹൃദയം നമ്മുടെ പാദത്തോളം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ കഴുകിത്തുടച്ച യേശുവിന്റെ പെസഹ മാതൃക ഈ മാസം നമ്മുടെ ജീവിതം വഴിയായി മറ്റുള്ളവർ നുകരുന്നതിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. ഉയരങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തി മാത്രം ദൈവത്തെ നോക്കുവാൻ ശീലിച്ച മനുഷ്യനെ പാദത്തിങ്കൽ കാലുകൾ കഴുകിക്കൊണ്ട്
ചുംബിക്കുവാനിരിക്കുന്ന സ്നേഹം. ആരാണ് വലിയവൻ എന്ന് നിരന്തരം തർക്കിക്കുന്ന ശിഷ്യന്മാർക്ക് യജമാനന്റെ മേലങ്കിയേക്കാൾ ഒരു കച്ചമുണ്ടും കുറച്ചു വെള്ളവും തൂവാലയും കൊണ്ട് എളിമയുടെ പ്രവൃത്തികൾ മൂലമായി ഗുരുവിന്റെ മറുപടി നൽകുന്നു. അധികാരത്തിന്റെ അംഗവസ്ത്രങ്ങൾ ഊരിക്കൊണ്ട് അടിമയുടെ അരക്കച്ച ധരിക്കുന്ന ഈശോ നമ്മോട് പറയുന്നു, അപരന്റെ പാദത്തോളം താഴ്ത്തണം നിന്റെ ഹൃദയം. യേശുവിന്റെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത ഇതല്ലാതെ മറ്റൊന്നല്ല. മുറിയപ്പെടുമ്പോഴും മനുഷ്യനെ ചേർത്തുപിടിക്കുന്ന അനന്തമായ സ്നേഹം. സങ്കീർത്തകനോട് ചേർന്ന് ജീവിതത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റെന്താണ് നമുക്ക് സാധിക്കുക? കർത്താവേ, അങ്ങ് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ യേശുവിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കാം. ഈ ഐക്യത്തിൽ സഹോദരങ്ങളോടുള്ള നമ്മുടെ ഊഷ്മളമായ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. ഇപ്രകാരം സ്വർഗം സന്തോഷിക്കുകയും ഭൂമിയിൽ സമാധാനം പുലരുകയും ചെയ്യുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം.

യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസത്തിൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഫാദർ ജിനു ജേക്കബ് പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ബിജു മാ